ഇനിയോ എട്ടോ തിങ്ങനായിട്ട് അനുസീതില്ലാങ്ങനെഷം ചുളി ഉപ്പം കങ്ങസ്തിക്കാശീക എലിപ്പിഞ്ഞും താമന ഇനി ഉപ്പമി രാജ്യത്തിക്കൊൻ ഇലോക്നാഥോണി ഊമത്മികൻ ഇലാ ഉപ്പായുട്ടിക്കമേ ഉപ്പായുട്ടിതാണ് നത്തികുട്ടിക്കാവട്ടെ കില്ലൂർമിനി ചുളി സഭാഗത് കഹ്ലുവ് ഊമ്മനെ ഇപ്പഴിക്കും ഊമത്താകും അത് കഷ്ടം കിവിക്ലുവി നന്മേ ആകുതങ്ങി ഇസമ്മൻ ഊമത്തിനു ഇനിയുനേർ ചിന്മ കഷ്ടം ഇഗ്ലതായങ്ങ ഇനിയുനേർക്കും ചിന്മസ്തം ഉണിക്കിത്തിൻ ഇലോക്നേശ തമസ്തോ പിഗീച്ചാൽ നിലവങ്ങയച്ചോ പയാൽ അനുഷ്ഠി താമന ചിന്മിഷക് സഭാഗവും അഗായുട്ടി കെല്ലങ്ങൻ സലുമകാ ഊമത്തിൻ കാത് നിപ്ലസ്തു താത്നമിക് അന്നീ തമസ്കോ അക്കുണാനി ആശീൻ അവിജ്ഞത്തിൻ നിപ്ലസ്തു അഗായു ആശീൻ അക്ഷയത്രി സലുമയച്ചു ആശീൻ ഉപങ്ങ അക്കുക്തവശീക്കിൻ ചുളി ആ പോലുങ്ങ ഇലിപ്നി ആശീൻ ഇൽവി ചുണ്ടാകലുത്തിൻ ചുളി അഗ്ന പന്നികിൽവി താപ്ര താപ്രമൂന്നാശീൻ ഉപ്പില കവി തെഞ്ഞുനാത്തിൻ അല്ലണി ഉണിച്ചാകി ഇനിയുണ്ണീഷ ആശയം ഇനിയുണ്ണിപ്പിത്തിൻ ഇനിയുണ്ണിവു അതായത് ഇലപ്നു സഭാകലായത്തിൻ മുമിശകമി ഇലപ്നു താമന കാളങ്ങൾ ചിമ്മിഷക് ഇലപ്നു സഭാവിക ഉപ്പവി ഇലാൻ സഭാവിക നുതാ ഇനി ഇലപ്നി താമനലു സഭാവിനിയു നിലയ്ക്കു നിത്തം ഇൽവി കയറ്റുസാഹത്തിൻ ഇലോക്നാൻ ഇനിയുത്തിൻ കയലിവു ഇലാനു ഇലൊക്കാന ഇനി ഒക്കത്തൊക് ഇനി സിക്കാവുക്കവി താവർമോന അതൊക്കെ ഇനിയോർക്കൻ ഇമ്മക്മൻ കുവേനമി നഗ്ലിത്തമി തക്ലിപ്യുവു നഗ്ലിത്താക്താവുഷകമി അഗങ്ങമി നക്കൂഷകമി അച്ചിഷകമി നാമക് സാഹസകമി താമന തവര ഇനിയുനേഷമത്തും ഉപ്രസിതം ഇനിയുനേർക്ക അഗ്ലാൻ സവാങ്ങ തൂണവും ഇറ്റുഞ്ഞാൽപ്പൻ ഇനിയൂഷകണി തെഞ്ഞ കഷ്ടം കാശ്യമേച്ചത്തിൻ ഇലോക്നാവത്തിന് അഗായിരുന്നു കയറ്റുമിഞ്ഞപ്പ് ജില്ലി അഗായിരുന്നു തിലങ്ങളിൽ അഗായുത്തും സിമ്മകുമക സിമ്മകുമകാത്തിൻ കയറ്റിൽ ചെല്ലു ചുട്ടാമിക്ക് ഇനിയുനേഷമുണ്ട്.